ഹലോ, ഗുഡ് ഗുഡ് ഗുഡ് ഗുഡ് മോർണിംഗ് മൈ ഡിയർ ആൻഡ് ഡിയറസ്റ്റ് ബ്യൂട്ടിഫുൾ ലിസ്ണേഴ്സ്. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ കൃത്യം 7 മണിയായപ്പോൾ മോർണിംഗ് ബെൽ അടിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ആർഷമിറയും ഇവിടെ പ്രസന്റ് ആണ് കേട്ടോ. ഇന്നത്തെ പ്രഭാതം എല്ലാവർക്കും സ്പെഷ്യൽ ആവട്ടെ എന്ന് ഞാൻ മനസ്സറിഞ്ഞ് ആഗ്രഹിക്കുകയാണ് കേട്ടോ. ഇന്ന് എനിക്ക് പറയാനായിട്ടുള്ളത്, ആരംഭിക്കാനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ വിജയിക്കാനുള്ള ധൈര്യവും നിങ്ങൾക്കുണ്ടാകുക. അതാണ് ശരിക്കും നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യാൻ ഭയങ്കര ഉത്സാഹമായിരിക്കും. ഇവൻ കൊച്ചുകുട്ടികളാണെങ്കിലും ശരി, മുതിർന്നവരാണെങ്കിലും ശരി, ഈവൻ ഒരു നല്ല ഫ്രണ്ട്ഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്യാനാണെങ്കിലും ഒക്കെ ഭയങ്കര ധൈര്യമായിരിക്കും. പക്ഷെ ആ ഒരു ധൈര്യം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്കുണ്ടോ എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. നിങ്ങൾക്കതുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് DM ചെയ്തോളൂ. നമ്പർ ഇതാണ്, 9072879090 എന്ന നമ്പറിലേക്ക് കേട്ടോ. എന്തായാലും ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷയും മീറ.

0: അപ്പോ എല്ലാരും കല്യാണത്തിന് വരണം. അതെ, ഇടിമണിക്കലിലാണ് കല്യാണം. ക്ലിയർ ആയില്ലേ? ഓഗസ്റ്റ് 2 മുതൽ ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ് എറണാകുളം MG റോഡിലും എത്തുന്നു.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് വെൽ വിത്ത് മീ ആർ ഷെമീറ ഒൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. നമുക്ക് എന്തൊരു കാര്യവും ആരംഭിക്കാനായിട്ടുള്ള ആരംഭ ശൂരത്വം ഉണ്ടെങ്കിലുണ്ടല്ലോ, അത് വിജയത്തിലേക്ക് എത്തിക്കാനും നമുക്ക് ആ ഒരു കേപ്പബിലിറ്റി ഉണ്ടാവണം. അതിനുവേണ്ടി നമ്മൾ പ്രയത്നിക്കണം. എന്തൊരു പ്രതിസന്ധി വന്നാലും, ഈവൻ നമ്മൾ ഏതൊരു കാര്യത്തിലും നമ്മൾ ഇറങ്ങി പുറപ്പെടുമ്പോൾ ഏതൊരു തടസ്സം വന്നാലും അതിനെയൊക്കെ മറികടന്ന് മുന്നോട്ട് പോയി ആ ഒരു കഷ്ടപ്പാട് സക്സസിലേക്ക് എത്തിക്കാനായിട്ടുള്ള ഒരു കേപ്പബിലിറ്റി നമുക്കുണ്ടെങ്കിൽ ഒരുപാട് വലിയ അത്ഭുതങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ജീവിതം കൊണ്ട് തന്നെ നേടിയെടുക്കാനായിട്ട് സാധിക്കുമെന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത് കേട്ടോ. നിസ്സാര കാര്യമാണെന്ന് തോന്നുന്ന കാര്യം പോലും നമ്മൾ ഒരു ഡിറ്റർമിനേഷനോടുകൂടി ഇത് ഞാൻ നേടിയെടുക്കും എന്നുള്ളൊരു മൈൻഡ് സെറ്റോടുകൂടി തന്നെ പ്രവർത്തിച്ചു കഴിഞ്ഞാണല്ലോ ഡെഫിനറ്റ്ലി അത് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുക തന്നെ ചെയ്യും. എന്തായാലും കുറച്ച് നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് പെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ഷെമീറ.

0: എറണാകുളം എം ജി റോഡിൽ ഓഗസ്റ്റ് 2 നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിലെ ഉദ്ഘാടന ദിവസത്തെ സ്വർണവില ജൂലൈ 31 മുൻപ് പ്രവചിക്കൂ. ശരിയായി പ്രവചിക്കുന്ന 10 പേർക്ക് സ്വർണ നാണയം സമ്മാനം. പ്രവചനങ്ങൾ ഫിൽ ചെയ്യാനായി ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഇൻസ്റ്റാ പേജ് വിസിറ്റ് ചെയ്യൂട്ടോ.
1: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

Yes guys, welcome back to Morning Bell with me, RC Mira, only on my radio 90FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. യെസ്, കുറേ പാട്ടുകളും ഒരുപാട് വിശേഷങ്ങളൊക്കെ കേട്ടൊക്കെ തിരിച്ചു വരുമ്പോൾ SMS ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ടാണ് ഞാൻ ഇപ്പൊ ഓടി വന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ ചോദ്യം എന്താ പിടിച്ചോളൂ, വാട്ട് ഈസ് ദ സയന്റിഫിക് നെയിം ഫോർ ദ ടൈഗർ? ഐ റിപ്പീറ്റ്, വാട്ട് ഈസ് ദ സയന്റിഫിക് നെയിം ഫോർ ദ ടൈഗർ എന്നതാണ് ഇന്നത്തെ നമ്മുടെ SMS ക്വസ്റ്റ്യൻ. അപ്പൊ ഇനിയിപ്പോ ഒട്ടും സമയം കളയാതെ നിങ്ങളുടെ ഉത്തരങ്ങൾ യെസ് നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ്. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് ഉത്തരങ്ങൾ വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഉത്തരങ്ങൾ വാട്സ്ആപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് മെൻഷൻ ചെയ്യാൻ കൂടെ മറക്കരുത്. യെസ്, നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90FM ആണ്, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം RC മീറ.

0: അപ്പോ എല്ലാരും കല്യാണത്തിന് വരണം. അതെ, ഇടിമണിക്കലിലാണ് കല്യാണം. ക്ലിയർ ആയില്ലേ? ഓഗസ്റ്റ് 2 മുതൽ ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ് എറണാകുളം MG റോഡിലും എത്തുന്നു.
1: My Radio 90 FM, 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷേമിറ ഒളിയോൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. നമുക്കിന്നൊരു ബർത്ത്ഡേ വിഷ് വന്നിട്ടുണ്ട്. വീണയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. വീണയുടെ ഹസ്ബൻഡ് ആയിട്ടുള്ള വിവേക് ഏട്ടൻ്റെ ബർത്ത്ഡേ ആണ്. വിവേക് ഏട്ട വിഷ് വെരി ബ്ലെസ്ഡ് ഹാപ്പി ബർത്ത്ഡേ. എല്ലാവിധ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും കൊണ്ട് സർവേശ്വരൻ മനസ്സറിഞ്ഞ് അനുഗ്രഹിക്കട്ടെ എന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. നമ്മുടെ മൈ റേഡിയോ 90 FM എൻ്റെ ഒരു ക്രൂ മെമ്പേഴ്സിൻ്റെ വകയും എൻ്റെ വ്യക്തിപരമായിട്ടുള്ള പേരിലും നമ്മളെ കേൾക്കുന്ന നമ്മുടെ ലിസണേഴ്സിൻ്റെ പേരിലും വൺസ് അഗെയിൻ വിഷ് വെരി ബ്ലെസ്ഡ് ഹാപ്പി ബർത്ത്ഡേ. എന്തായാലും നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം. അതിന് മുൻപ് നിങ്ങളുടെ പ്രിയപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും വിഷസ് അറിയിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക്. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ഷേമിറ.

0: നിർത്ത് നിർത്ത് നിർത്ത്. ഈ മാതിരി തക്കിട തരികിടെ പാട്ടൊന്നും പാടി ഷൈൻ ചെയ്യാൻ നോക്കണ്ട. എന്നെ പോലുള്ള സാധാരണക്കാർക്ക് പാടാനും ഡാൻസ് ചെയ്യാനും പറ്റുന്ന പാട്ടുണ്ടെങ്കിൽ മതി. പോണ്ടിച്ചേരിയിൽ ഫ്രണ്ട്സ് ഒക്കെ അങ്ങനെയാ.
1: അല്ല, അതിപ്പോ ഈ കാട്ടിയാദിക്കാർക്കൊക്കെ പാടാൻ പറ്റിയ പാട്ടേതാ?
2: പുലരിക്കുന്ന
0: ഇത് കൊള്ളാം.
2: പുല്ലാങ്കുഴൽ ഒരു പാൽക്കടലാക്കിയതാരാണ്?
0: ഇത് കുറച്ചുകൂടെ കൊള്ളാം.

0: വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷേമിറ ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ടല്ലോ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് കുഞ്ഞു കുട്ടികളെ കാണുക, അല്ലെങ്കിൽ അവരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ കൂടെ കുറച്ച് നേരം ഒന്ന് കളിക്കാനായിട്ടൊക്കെ ടൈം എടുക്കുക എന്ന് പറയുന്നത്. നമ്മുടെ ലൈഫിൻ്റെ ഒരു ടൈം ടേബിൾ തന്നെ മാറിപ്പോവും നമ്മുടെയൊക്കെ ജീവിതത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ ഒരു കുഞ്ഞു വാവ ജനിക്കുമ്പോൾ. സത്യമല്ലേ, എൻ്റെയൊക്കെ ലൈഫ് ഒരുപാട് മാറിപ്പോയായിരുന്നു കേട്ടോ എൻ്റെ ബ്രദറിനൊരു ബേബി ഉണ്ടായപ്പോൾ. ശരിക്കും നമ്മുടെയൊക്കെ വേൾഡ് തന്നെ ആ കുട്ടികളെ ഇങ്ങനെ സർക്കിൾ ചെയ്ത് നിൽക്കുന്നതായിട്ടൊക്കെ തോന്നാറുണ്ട്. നമ്മുടെയൊക്കെ വേൾഡ് ഭയങ്കര കുഞ്ഞതായ ആ കുട്ടിയിൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു മൊമെൻ്റൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടല്ലേ. ഭയങ്കര സന്തോഷമാണ്. ഇപ്പോൾ ബേബീസിനെ കുറിച്ച് പറയാനായിട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, അതെന്താണെന്നൊക്കെ ഞാൻ പറയാം. അതിന് മുൻപ് കുറച്ച് നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേട്ടിട്ട് തിരിച്ചു വരാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.
1: നീ വെളുത്തത് ഏ കറുപ്പായി തൊടുത്തു.

0: എറണാകുളം എം ജി റോഡിൽ ഓഗസ്റ്റ് 2 നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിലെ ഉദ്ഘാടന ദിവസത്തെ സ്വർണവില ജൂലൈ 31 മുൻപ് പ്രവചിക്കൂ. ശരിയായി പ്രവചിക്കുന്ന 10 പേർക്ക് സ്വർണ നാണയം സമ്മാനം. പ്രവചനങ്ങൾ ഫില്ല് ചെയ്യാനായി ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഇൻസ്റ്റാ പേജ് വിസിറ്റ് ചെയ്യൂ ട്ടോ. എറണാകുളം എം ജി റോഡിൽ ഓഗസ്റ്റ് 2 നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിലെ ഉദ്ഘാടന ദിവസത്തെ സ്വർണവില ജൂലൈ 31 മുൻപ് പ്രവചിക്കൂ. ശരിയായി പ്രവചിക്കുന്ന 10 പേർക്ക് സ്വർണ നാണയം സമ്മാനം. പ്രവചനങ്ങൾ ഫില്ല് ചെയ്യാനായി ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഇൻസ്റ്റാ പേജ് വിസിറ്റ് ചെയ്യൂ ട്ടോ.
1: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.
2: ஒரு கணம் போதும் இல்லை என்று சொல்லி தாங்குவதென்றால்

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർച്ചി മിറ ഒളിയോൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ. ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുമ്പോ ഒരു വീട് മുഴുവൻ സന്തോഷിക്കാറുണ്ടല്ലേ. പക്ഷേ ആ കുഞ്ഞുനാദങ്ങൾ തന്നെ പതിയെ കുറഞ്ഞു വരികയാണെന്ന് കണക്കുകൾ പറയുമ്പോൾ ഒന്ന് ചിന്തിക്കേണ്ട സമയമല്ലേ. കേരളത്തിൽ ജനന നിരക്ക് തുടർച്ചയായി കുറയുകയാണ് കേട്ടോ. അതേസമയം മരണനിരക്ക് ഉയരുകയും ചെയ്യുന്നു. ഒരു കാലത്ത് വലിയ കുടുംബങ്ങൾ സാധാരണമായിരുന്ന നമ്മുടെ നാട്ടിൽ ഇന്ന് ഒരു കുഞ്ഞ് മതിയെന്നുള്ള തീരുമാനത്തിലാണ് പലരും എത്തപ്പെടുന്നത്. എന്താണ് ഈ മാറ്റത്തിന് പിന്നിൽ? ജീവിത ശൈലിയോ സാമ്പത്തിക സാഹചര്യമോ അതോ വൈകിയുള്ള വിവാഹങ്ങളും മാതൃത്വവും ആണോ എന്നൊക്കെ നമുക്ക് അറിയണ്ടേ. എന്തായാലും അതിന് മുൻപ് കുറച്ച് നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേട്ടിട്ട് തിരിച്ചു വരാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷയും വേറാം.

0: അപ്പോ എല്ലാരും കല്യാണത്തിന് വരണം. അതെ, ഇടിമണിക്കലിലാണ് കല്യാണം. ക്ലിയർ ആയില്ലേ? ഓഗസ്റ്റ് 2 മുതൽ ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ് എറണാകുളം MG റോഡിലും എത്തുന്നു. അപ്പോ എല്ലാരും കല്യാണത്തിന് വരണം. അതെ, ഇടിമണിക്കലിലാണ് കല്യാണം. ക്ലിയർ ആയില്ലേ? ഓഗസ്റ്റ് 2 മുതൽ ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ് എറണാകുളം MG റോഡിലും എത്തുന്നു.
1: വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷേമിറ ഒൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ഒരു ക്ലാസ്സിലെ ഒഴിഞ്ഞ ബെഞ്ചുകൾ, ഒരു സ്കൂളിലെ കുറയുന്ന അഡ്മിഷനുകൾ, ഇതൊക്കെ ഒരു വലിയ മാറ്റത്തിന്റെ സൂചനയുണ്ടോ? 2024 കേരളത്തിൽ ജനന നിരക്ക് വീണ്ടും കുറഞ്ഞിരിക്കുകയാണ്. സംസ്ഥാനത്ത് 2024 രജിസ്റ്റർ ചെയ്ത ജനങ്ങൾ 3.44 ലക്ഷമാണ്. എന്നാൽ 2023 അത് 3.93 ലക്ഷം. ഒരു വർഷത്തിനിടെ 500,000 കുറവ് സംഭവിച്ചിട്ടുള്ളത്. എന്താണല്ലേ? അപ്പൊ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ പുതിയ തലമുറയുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഭാവിയിൽ തൊഴിൽ ശക്തിയിലും സാമൂഹിക ഘടനയിലും മാറ്റങ്ങൾ ഉണ്ടാവും കേട്ടോ. എന്തായാലും കുറച്ച് നല്ല മനോഹരമായിട്ട് പാട്ടുകൾക്ക് ശേഷം നമുക്ക് വീണ്ടും കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ഷേമിറ.

0: എറണാകുളം എം ജി റോഡിൽ ഓഗസ്റ്റ് 2 നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിലെ ഉദ്ഘാടന ദിവസത്തെ സ്വർണവില ജൂലൈ 31 മുൻപ് പ്രവചിക്കൂ. ശരിയായി പ്രവചിക്കുന്ന 10 പേർക്ക് സ്വർണ നാണയം സമ്മാനം. പ്രവചനങ്ങൾ ഫിൽ ചെയ്യാനായി ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഇൻസ്റ്റാ പേജ് വിസിറ്റ് ചെയ്യൂ കേട്ടോ.
1: വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷി മിറ ഒൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ജനനം കുറയുമ്പോൾ മറുവശത്ത് മരണനിരക്ക് ഉയരുന്നുണ്ട് കേട്ടോ. ഒരു സമൂഹത്തിന്റെ പ്രായം കൂടുന്നതിന്റെ സൂചനയാണിത്. 2024 സംസ്ഥാനത്തെ ജനന നിരക്ക് ചരിത്രത്തിൽ ആദ്യമായി 10 താഴെത്തി. 1000 പേർക്ക് 9.64. കഴിഞ്ഞ 50 വർഷത്തിനിടെ ജനന നിരക്ക് ആദ്യമായി 15 താഴെ എത്തിയത് 2016. എന്നാലോ 2024 മരണനിരക്ക് മുൻ വർഷത്തേക്കാൾ വർദ്ധിച്ചു. ജനനത്തേക്കാൾ മരണസംഖ്യയുടെ വളർച്ച കൂടുന്നതോടെ കേരളം പതിയെ ഒരു വയോധിക സമൂഹമായി മാറുകയാണോന്ന് ഒരു സംശയമുണ്ട് കേട്ടോ. ആരോഗ്യ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നത് കൊണ്ട് ആളുകൾ കൂടുതൽ കാലം ജീവിക്കുന്നുണ്ടെങ്കിലും പുതിയ ജനനങ്ങൾ കുറയുന്നത് ഭാവിയിൽ വലിയ ജനസംഖ്യാ വെല്ലുവിളി സൃഷ്ടിക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത് കേട്ടോ. ജീവിതത്തിന്റെ ബാലൻസിനെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു വിഷയം തന്നെയാണല്ലേ ഇത്. എന്തായാലും കുറച്ച് നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷേ മിറ ഒളിയോൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2024 കണക്കനുസരിച്ച് മരണനിരക്ക് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. 2024 സംസ്ഥാനത്ത് 3.14 ലക്ഷം മരണങ്ങൾ രജിസ്റ്റർ ചെയ്തു. എന്നാൽ 2023 ഇത് 3.04 ലക്ഷം ആയിരുന്നു. 2020 7.17 ആയിരുന്നു മരണനിരക്ക്. 2024 8.77 ആയിട്ട് ഉയർന്നു. ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മുടെ ഒരു ഇക്വിലിബ്രിയം, അല്ലെങ്കിൽ ആ ഒരു മരണവും ജനനവും തമ്മിലുള്ള ഒരു ബാലൻസ് ഇക്വിലിബ്രിയത്തിൽ കൊണ്ടുപോകാനായിട്ട് ഒരുപാട് കഷ്ടപ്പാടാണല്ലേ. എന്തായാലും എന്തൊക്കെയായിരിക്കും അതിന് കാരണം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. കാലം മാറുമ്പോൾ ജീവിതം മാറും, അതിനോടൊപ്പം കുടുംബത്തിന്റെ തീരുമാനങ്ങളും മാറും കേട്ടോ. ഇന്ന് പലരും വിവാഹം വൈകിക്കുന്നു. ജോലി, സാമ്പത്തിക സുരക്ഷ, കരിയർ, ജീവിത ചെലവ്, കുട്ടികളെ വളർത്താനുള്ള ഉത്തരവാദിത്തം, ഇതെല്ലാം ചേർന്നാണ് ചെറിയ കുടുംബങ്ങളിലേക്ക് ആളുകൾ മാറുന്നത്. സത്യമല്ലേ? വിദഗ്ധർ പറയുന്നത് ഈ പ്രവണത തുടർന്നാൽ ഭാവിയിൽ വയോധികരുടെ എണ്ണം കൂടുകയും തൊഴിൽ ചെയ്യുന്ന യുവാക്കളുടെ എണ്ണം കുറയുകയും ചെയ്യുമെന്നാണ് കേട്ടോ. ഇത് വെറുമൊരു കണക്കല്ല, നാളെയുടെ കേരളത്തെക്കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പാണ്. എന്തായാലും കുറച്ച് നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മീറ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷേ മിറ ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. എന്താണ് ഈ TFR? ഒരു സ്ത്രീ എത്ര കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നു എന്നതിന്റെ കണക്കാണ് ഈ TFR. ജനനസംഖ്യ കുറയ്ക്കാതിരിക്കണമെങ്കിൽ ഒരു സ്ത്രീക്കുണ്ടാകേണ്ട ശരാശരി കുട്ടികളുടെ എണ്ണം 2.1% ആണ്. ഇതാണ് കേരളത്തിൽ 1.19 ആയിരിക്കുന്നത് കേട്ടോ. എന്താണില്ലേ, ഓരോ കണക്കിനും പിന്നിൽ ഓരോ ജീവിതമുണ്ട്, ഓരോ തീരുമാനത്തിന് പിന്നിലും ഓരോ കഥയുണ്ട്. കേരളത്തിലെ ജനനനിരക്ക് കുറയുന്നതും മരണനിരക്ക് ഉയരുന്നതും നമ്മൾ എല്ലാവരും ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയാണ്. ഇതൊരാളുടെ മാത്രം പ്രശ്നമല്ല, സമൂഹത്തിന്റെയും ഭാവിയുടെയും വിഷയം കൂടിയാണ്. കുടുംബം, ആരോഗ്യം, തൊഴിൽ, സാമ്പത്തിക സാഹചര്യം എല്ലാം ചേർന്നാണ് ഈ മാറ്റങ്ങൾ രൂപപ്പെടുന്നത്. അതുകൊണ്ട് കണക്കുകളെ ഭയപ്പെടാതെ അവയെ മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കേട്ടുമുട്ടാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബില്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷയും മീറ.

0: അപ്പോ എല്ലാരും കല്യാണത്തിന് വരണം. അതെ, ഇടിമണിക്കലിലാണ് കല്യാണം. ക്ലിയർ ആയില്ലേ? ഓഗസ്റ്റ് 2 മുതൽ ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ് എറണാകുളം MG റോഡിലും എത്തുന്നു.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: എറണാകുളം എം ജി റോഡിൽ ഓഗസ്റ്റ് 2 നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിലെ ഉദ്ഘാടന ദിവസത്തെ സ്വർണവില ജൂലൈ 31 മുൻപ് പ്രവചിക്കൂ. ശരിയായി പ്രവചിക്കുന്ന 10 പേർക്ക് സ്വർണ നാണയം സമ്മാനം. പ്രവചനങ്ങൾ ഫില്ല് ചെയ്യാനായി ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഇൻസ്റ്റാ പേജ് വിസിറ്റ് ചെയ്യൂ കേട്ടോ.
1: എന്താണല്ലേ, നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകളാണ് ഇങ്ങനെ നമ്മൾ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. യെസ്, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർച്ചി പിറ. നമ്മുടെ SMS ക്വസ്റ്റിന്റെ കാര്യം ഒന്നും കൂടെ റിമൈൻഡ് ചെയ്യാനായിട്ടാണ് ഞാൻ ഓടി വന്നിരിക്കുന്നത്. അപ്പൊ ചോദ്യം ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാണ്. വാട്ട് ഈസ് ദ സയന്റിഫിക് നെയിം ഫോർ ദ ടൈഗർ? ഐ റിപ്പീറ്റ്, വാട്ട് ഈസ് ദ സയന്റിഫിക് നെയിം ഫോർ ദ ടൈഗർ എന്നതാണ് ഇന്നത്തെ നമ്മുടെ SMS ക്വസ്റ്റ്യൻ. അപ്പൊ ഇനിയിപ്പോ ഒട്ടും സമയം കളയാതെ നിങ്ങളുടെ ഉത്തരങ്ങൾ യെസ് നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യാന്നാണ്. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് ഉത്തരങ്ങൾ വാട്സ്ആപ്പ് ചെയ്യാന്നാണ് കേട്ടോ. അപ്പോൾ ഉത്തരങ്ങൾ വാട്സ്ആപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് മെൻഷൻ ചെയ്യാൻ കൂടെ മറക്കരുത്. നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബില്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർച്ചി പീറ.

0: അപ്പൊ എല്ലാരും കല്യാണത്തിന് വരണം. അതെ, ഇടിമണിക്കലിലാണ് കല്യാണം. ക്ലിയർ ആയില്ലേ? ഓഗസ്റ്റ് 2 മുതൽ ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ് എറണാകുളം MG റോഡിലും എത്തുന്നു. എറണാകുളം MG റോഡിൽ ഓഗസ്റ്റ് 2 നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിലെ ഉദ്ഘാടന ദിവസത്തെ സ്വർണവില ജൂലൈ 31 മുൻപ് പ്രവചിക്കൂ. ശരിയായി പ്രവചിക്കുന്ന 10 പേർക്ക് സ്വർണ നാണയം സമ്മാനം. പ്രവചനങ്ങൾ ഫിൽ ചെയ്യാനായി ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഇൻസ്റ്റ പേജ് വിസിറ്റ് ചെയ്യൂട്ടോ.
1: My Radio 90FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.
2: അങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകളൊക്കെ കേട്ട് തിരിച്ചു വരുമ്പോൾ ഇത് മൈ റേഡിയോ 90FM ആണ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷ മിറയാണ് ഇവിടെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാനായിട്ട് 3 മണിക്കൂറായിട്ടുള്ളത്. എന്തായാലും നമ്മുടെ PDA ഇങ്ങനെ ക്ലോസ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. പോകുന്നതിന് മുമ്പ് എനിക്ക് എൻ്റെ ലിസണേഴ്സിനോട് പറയാനായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഏതൊരു കാര്യവും വളരെ ആവേശത്തോടു കൂടി തുടങ്ങും, പക്ഷേ അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ഇല്ലെങ്കിൽ പിന്നെ അത് ചെയ്യുന്നതിൽ വലിയ അർത്ഥമൊന്നും ഇല്ല കേട്ടോ. ആരംഭിക്കുവാനായിട്ടുള്ള ധൈര്യം ഉണ്ടെങ്കിൽ വിജയിക്കുവാനായിട്ടുള്ള ധൈര്യവും നിങ്ങൾക്കുണ്ടാവണം. അതില്ലെങ്കിൽ അത് ചെയ്യാൻ നിൽക്കരുത് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരു ഡിറ്റർമിനേഷൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ഉത്സാഹം ഉണ്ടെങ്കിൽ, അത് ഫോർ ലോങ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമ്മളും ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എന്തായാലും ആസ് ഓൾവേസ് ഞാൻ പറയാറുള്ളത് പോലെ തന്നെ, ബി ഹാപ്പി ഫോർ ഈച്ച് ആൻഡ് എവരിത്തിങ് ആൻഡ് ബി ഗ്രേറ്റ്ഫുൾ ഫോർ ഈച്ച് ആൻഡ് എവരിത്തിങ്. ഇനി ഇപ്പോൾ അടുത്ത ദിവസം കാണാം എന്നുള്ള ശുഭപ്രതീക്ഷയിൽ തൽക്കാലം ടാറ്റ ബൈ ബൈ പറയുന്നത് മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷ മിറ. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
3: തേരയിഴുക്ക് എന്നാച്ചിമുത്ത് മത്തളം കൊട്ടേ.

ഹായ് ഹലോ, വെരി വെരി വെരി വെരി ഗുഡ് മോർണിംഗ് ഡിയർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്. കൂടെ കേട്ടറിഞ്ഞ കൂട്ടുകൂടി കുറേ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാനായിട്ട് വന്നിട്ടുള്ളത് വേറെ ആരുമല്ല, നിങ്ങളുടെ മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള ആർ ജി അഞ്ജലിയാണ് കേട്ടോ. അപ്പം എങ്ങനെയാണ് ഇന്നത്തെ പൂരം നമുക്ക് തുടങ്ങല്ലേ? സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം ഇതാ കറക്റ്റ് 10 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇനിയൊന്നും നോക്കാനല്ലേ നമ്മുടെ ഇന്നത്തെ കുറേ വിശേഷങ്ങൾ എനിക്ക് പറയാനായിട്ടുണ്ട്. നമുക്ക് വളരെ വേണ്ടപ്പെട്ടവരൊക്കെ മെസ്സേജ് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ഉടനെ തന്നെ റീപ്ലൈ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാറുണ്ടല്ലേ. എന്തുകൊണ്ടോ അവരെ അങ്ങ് വെയിറ്റ് ചെയ്യിക്കാനായിട്ട് നമ്മുടെ മനസ്സ് സമ്മതിക്കാറില്ല. എന്തൊക്കെ പണിയിലാണെന്ന് പറഞ്ഞാലും, എന്തൊക്കെ തിരക്കിലാണ് എന്ന് പറഞ്ഞാലും, അത് അവിടെ ഇട്ടിട്ട് ഉടനെ തന്നെ റീപ്ലൈ കൊടുക്കാനായിട്ട് നമ്മുടെ കൈകൾ ഫോണിലേക്ക് നീങ്ങും. അതെന്തുകൊണ്ടാ? നമുക്ക് അവരത്രയും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ലൈഫിൽ എന്നുള്ളൊരു തോട്ടുള്ള കാരണമല്ലേ. എന്നാൽ അതേ സമയത്തെ അവരെന്താ ചിന്തിക്കാന്നറിയോ? അവൾക്ക് വേറെ പണിയൊന്നുമില്ല, അല്ലെങ്കിൽ അവന് വേറെ പണിയൊന്നുമില്ല, ഫുൾ ടൈം ഓൺലൈനിൽ എന്നുണ്ട്, അല്ലെങ്കിൽ ഫുൾ ടൈം അവൾ ഫ്രീ ആണ്, അവൻ ഫ്രീ ആണ്. അവരൊരു പക്ഷേ ഒരിക്കലും നമ്മൾ എടുക്കുന്ന എഫേർട്ട് അല്ലെങ്കിൽ നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാറില്ല. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM. തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകൾക്കൊക്കെ ശേഷം. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാനായിട്ട് ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ജെ അഞ്ജലി.

0: അപ്പോ എല്ലാരും കല്യാണത്തിന് വരണം. അതെ, ഇടിമണിക്കലിലാണ് കല്യാണം. ക്ലിയർ ആയില്ലേ? ഓഗസ്റ്റ് 2 മുതൽ ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ് എറണാകുളം MG റോഡിലും എത്തുന്നു.
1: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

എറണാകുളം എം ജി റോഡിൽ ഓഗസ്റ്റ് 2 നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിലെ ഉദ്ഘാടന ദിവസത്തെ സ്വർണവില ജൂലൈ 31 മുൻപ് പ്രവചിക്കൂ. ശരിയായി പ്രവചിക്കുന്ന 10 പേർക്ക് സ്വർണ നാണയം സമ്മാനം. പ്രവചനങ്ങൾ ഫില്ല് ചെയ്യാനായി ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഇൻസ്റ്റാ പേജ് വിസിറ്റ് ചെയ്യൂട്ടോ.

നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ലൈഫിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവർക്ക് എപ്പോഴും നമ്മൾ അവൈലബിൾ ആയിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ അത് അത്ര നല്ല കാര്യമൊന്നും അല്ല കേട്ടോ. എന്തുകൊണ്ടാണെന്നറിയോ? വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ആൻഡ് വെരി ഗുഡ് മോർണിംഗ് ഡിയർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്കോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി. എപ്പോഴും നമ്മൾ ഒരാൾക്ക് അവൈലബിൾ ആവുമ്പോ നമുക്ക് അവർ വലിയ വിലയൊന്നും തരില്ല. നമ്മുടെ പ്രയോറിറ്റി ലിസ്റ്റില് ആള് ടോപ്പിലാണ് എന്നുണ്ടെങ്കിലേ ഒരു പക്ഷേ ആളുടെ പ്രയോറിറ്റി ലിസ്റ്റില് നമ്മൾ ഉണ്ടാവണമെന്ന് പോലും നിർബന്ധമില്ല അല്ലേ. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ എന്തെങ്കിലും മെസ്സേജ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വിളിക്കുമ്പോ ഒക്കെ ബിസി ആണ് എന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറാറ്. അങ്ങനെ ബിസി ആണ് എന്ന് പറയുന്നത് ശരിക്കും ഫുള്ളി ബിസി ആയിട്ട് തന്നെ ആയിരിക്കുമോ? ഒരു പക്ഷേ അവരുടെ പ്രയോറിറ്റി ലിസ്റ്റിൽ നമ്മുടെ പേരേ ഇല്ലാത്തോണ്ടാണെങ്കിലോ? അത് മനസ്സിലാക്കി കഴിഞ്ഞാലേ വല്ലാണ്ട് അങ്ങ് ശല്യം ചെയ്യാനായിട്ട് പോവണ്ട കേട്ടോ. നമ്മുടെ തന്നെ വില നമ്മൾ അവിടെ ഇല്ലാണ്ടാക്കുന്നതിന് ഈക്വലാണ് നമ്മൾ വീണ്ടും വീണ്ടും പിന്നാലെ പോകുന്നത്. നമ്മൾ ആൾക്ക് ഇമ്പോർട്ടന്റ് അല്ല എന്ന് നേരിട്ട് മുഖത്ത് നോക്കി പറയാനുള്ള വിഷമം കൊണ്ടാണെങ്കിലോ ഇങ്ങനെ നമ്മളെ ഒഴിവാക്കുന്നത്. സത്യം എന്താണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാല് അവരെ ഡിസ്റ്റർബ് ചെയ്യാണ്ടിരിക്കുക. അങ്ങനെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്താലും നമുക്ക് ഇങ്ങോട്ട് പ്രോപ്പറായിട്ട് റീപ്ലൈ കിട്ടിയില്ല, റെസ്പോൺസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വിഷമിക്കാനായിട്ട് പോകുന്നത് നമ്മൾ മാത്രമായിരിക്കും. തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക് കൂടെ കേട്ടെറിഞ്ഞ് കൂട്ടുകൂടാനായിട്ട് ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി. ഓൺലി ഓൺ യുവർ ഫേവറേറ്റ് സ്റ്റേഷൻ മൈ റേഡിയോ 90 FM. കേട്ടെറിഞ്ഞ് കൂട്ടുകൂടാം.

0: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
1: പറക്കും തളികൾ, ഇത് മനുഷ്യരെ കറക്കും തളികൾ.

0: അപ്പോ എല്ലാരും കല്യാണത്തിന് വരണം. അതെ, ഇടിമണിക്കലിലാണ് കല്യാണം. ക്ലിയർ ആയില്ലേ? ഓഗസ്റ്റ് 2 മുതൽ ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ് എറണാകുളം MG റോഡിലും എത്തുന്നു. എറണാകുളം MG റോഡിൽ ഓഗസ്റ്റ് 2 നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിലെ ഉദ്ഘാടന ദിവസത്തെ സ്വർണവില ജൂലൈ 31 മുൻപ് പ്രവചിക്കൂ. ശരിയായി പ്രവചിക്കുന്ന 10 പേർക്ക് സ്വർണ നാണയം സമ്മാനം. പ്രവചനങ്ങൾ ഫിൽ ചെയ്യാനായി ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഇൻസ്റ്റാ പേജ് വിസിറ്റ് ചെയ്യൂ കേട്ടോ.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: എറണാകുളം എം ജി റോഡിൽ ഓഗസ്റ്റ് 2 നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിലെ ഉദ്ഘാടന ദിവസത്തെ സ്വർണവില ജൂലൈ 31 മുൻപ് പ്രവചിക്കൂ. ശരിയായി പ്രവചിക്കുന്ന 10 പേർക്ക് സ്വർണ നാണയം സമ്മാനം. പ്രവചനങ്ങൾ ഫിൽ ചെയ്യാനായി ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഇൻസ്റ്റ പേജ് വിസിറ്റ് ചെയ്യൂ കേട്ടോ.
1: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

സ്കിന്നി ഇഷ്യൂസിന് പരിഹാരം കണ്ടെത്താനൊക്കെ ആയിട്ടും സ്കിന്നിൻ്റെ ഹെൽത്തൊക്കെ വർദ്ധിപ്പിക്കാനായിട്ടും ആയിരങ്ങളും പതിനായിരങ്ങളൊക്കെ മുടക്കിയിട്ട് സലൂൺസിലൊക്കെ കയറി ഇറങ്ങി കെമിക്കൽ ട്രീറ്റ്മെൻറ്റൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. നമ്മുടെ കിച്ചണിൽ തന്നെ പല സംഭവങ്ങളും ആ ഒരു കെമിക്കൽ ട്രീറ്റ്മെൻറ്റിനേക്കാളും ഉപകാരികളാണെന്നറിയോ? വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ആൻഡ് വെരി ഗുഡ് മോർണിംഗ് ഡിയർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക് കൂടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജി അഞ്ജലിയാണിട്ടുള്ളത്. അങ്ങനെ അടുക്കളയിൽ നിന്നുള്ള ഉപകാരികളായിട്ടുള്ള കുറച്ച് സംഭവങ്ങളിൽ മെയിൻ ആയിട്ടുള്ളതാണ് ബീട്രൂട്ട്. വൈറ്റമിൻ സി, ആന്റി ഓക്സിഡൻസ്, നാച്ചുറൽ നൈട്രൈറ്റ്സ് ഇതൊക്കെ ധാരാളം ഈ ബീട്രൂട്ടിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും നമ്മുടെ സ്കിന്നിന്റെ മങ്ങലൊക്കെ അകറ്റിയിട്ട് നാച്ചുറൽ ആയിട്ടൊരു ബ്രൈറ്റ്നസ് കൊടുക്കാനും ഒക്കെ ഈ ബീട്രൂട്ടിനെ കൊണ്ട് പറ്റും. അത്തരത്തിലെ ബീട്രൂട്ട് നമ്മുടെ ഉള്ളിൽ ചെല്ലുന്നതും അതെല്ലാം നമ്മുടെ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യുന്നതും വളരെ നല്ലതാണ്. അതിനു വേണ്ടിയിട്ടുള്ള കുറച്ച് ട്രിക്സ് ഒക്കെയാണ് ഞാൻ പറയാൻ പോകുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക് കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാനായിട്ട് ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജി അഞ്ജലിയാണ്. അപ്പൊ നമുക്ക് തിരിച്ചു വരാം ബീട്രൂട്ട് വിശേഷങ്ങളുമായിട്ട് കുറച്ച് പാട്ടുകൾക്കൊക്കെ ശേഷം. ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ബീട്രൂട്ടിനെ ചതുർത്ഥി ആയിട്ടുള്ളവരാണ് കുറച്ച് പേരൊക്കെ. ഈ ഞാനടക്കം ബീട്രൂട്ടിന് എഗെയിൻസ്റ്റ് ആണ് കേട്ടോ, എനിക്കെന്തോ അതിന്റെ ടേസ്റ്റ് പിടിക്കില്ല. പക്ഷേ നമ്മുടെ ശരീരത്തിന് നമ്മുടെ ആരോഗ്യത്തിന് ഇത്രയും ഫലവത്തായിട്ടുള്ള വേറൊരു സംഭവം ഇല്ല എന്ന് തന്നെ പറയാം. വെൽക്കം ബാക്ക് ആൻഡ് വെരി ഗുഡ് മോർണിംഗ് ഡിയർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്ക് ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി. ബീട്രൂട്ട് നല്ല രീതിയിൽ അടിച്ചെടുത്തിട്ടേ സ്വല്പം നാരങ്ങ നീരും തേനും ചേർത്തിട്ട് കഴിക്കുന്നത് നമ്മുടെ ഡീറ്റോക്സിഫിക്കേഷൻ പ്രോസസ്സ് പ്രോപ്പർ ആവാനും ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂട്ടാനും നല്ലതാണെന്നാണ് പറയുന്നത്. അത് മാത്രല്ല, നമ്മുടെ സ്കിന്നിന്റെ നിറം വർദ്ധിപ്പിക്കാനും ഈ ഒരു കോമ്പിനേഷൻ അടിപൊളിയാണ്. വീക്കിലി 3-4 തവണയെങ്കിലും ഈ ഒരു ജ്യൂസ് നമ്മൾ കുടിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ബീട്രൂട്ട് വെച്ചിട്ട് നമ്മൾ നല്ല ഫേസ് പാക്ക് ഉണ്ടാക്കിയിട്ട് ഫേസിൽ വീക്കിലി 2 അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലേ നമ്മുടെ ഫേസിലെ ബ്രൈറ്റ്നസ് തിരിച്ചു കൊണ്ടുവരാനും എന്തെങ്കിലും മങ്ങലൊക്കെ ഉള്ളത് മാറിപ്പോവാനും അടിപൊളിയാണ്. ബീട്രൂട്ട് അരച്ച് പിഴിഞ്ഞ് 2 ടേബിൾ സ്പൂൺ നീരെടുക്കുക. അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ പ്ലെയിൻ യോഗേർട്ടും 1/2 ടേബിൾ സ്പൂൺ തേനും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ടാണ് ഈ ഫേസ് പാക്ക് ഉണ്ടാക്കുക. 15 മിനിറ്റോളം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ചെറു ചൂടുവെള്ളത്തിൽ വേണം കഴുകിയെടുക്കാനായിട്ട്. നമ്മുടെ സ്കിൻ ടോൺ ഇംപ്രൂവ് ചെയ്യാനായിട്ട് അടിപൊളിയാണ് ഈ പറഞ്ഞ ഫേസ് പാക്ക്. അതിന്റെയൊക്കെ കാരണം ബീട്രൂട്ടിന്റെ ഗുണങ്ങളും അതുപോലെ യോഗേർട്ടിലെ ലാക്ടിക് ആസിഡും തേനിന്റെ മോയ്സ്ചറൈസിംഗ് എബിലിറ്റി ഒക്കെ ആണ് കേട്ടോ. Stay tuned on my radio 90 FM. Will be back soon after some beautiful set of songs. It's me, RJ Anjali, with your favorite show, Magic Logic, only on my radio 90 FM. Ketarinya kootukuda.

0: അപ്പോ എല്ലാരും കല്യാണത്തിന് വരണം. അതെ, ഇടിമണിക്കലിലാണ് കല്യാണം. ക്ലിയർ ആയില്ലേ? ഓഗസ്റ്റ് 2 മുതൽ ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ് എറണാകുളം MG റോഡിലും എത്തുന്നു.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: വെൽക്കം ബാക്ക് ആൻഡ് വെരി ഗുഡ് മോർണിംഗ് ഡിയർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക് കൂടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി. ബീട്രൂട്ട് നീരും പൊടിച്ച പഞ്ചസാരയും ഒലീവ് ഓയിലും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലൊരു അടിപൊളി സ്ക്രബ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഫേസില് അല്ലെങ്കിൽ സ്കിന്നിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്ത് മസാജ് ചെയ്ത് കഴിഞ്ഞാലേ വളരെ അടിപൊളിയാണ് കേട്ടോ. മസാജ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, മുഖക്കുരു പൊട്ടിയ ഭാഗത്ത് സ്ക്രബ് ചെയ്യരുത്. അരമുറി ബീട്രൂട്ട് അരച്ചെടുത്തിട്ട് അത് വെള്ളത്തിൽ കലർത്തി ഐസ് ട്രേയിലേക്ക് അരിച്ചെടുത്ത ശേഷം ഫ്രീസ് ചെയ്യുക. ഈ ഐസ് ക്യൂബ് നേർത്ത തുണിയിൽ പൊതിഞ്ഞിട്ട് നമ്മുടെ സ്കിന്നിലെ മങ്ങലുള്ള ഭാഗത്തും കൺതടങ്ങളിലും അര മുതൽ ഒരു മിനിറ്റ് വരെ വച്ചു കൊടുക്കുന്നത് സ്കിന്നിന്റെ വീക്കം കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ബീട്രൂട്ടിന്റെ ആന്റി ഓക്സിഡന്റ് കണ്ടൻസ് ആണ് സ്കിന്നിന് നല്ലൊരു ഫ്രഷ്നെസ് കൊടുക്കുന്നത്. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഡയറക്റ്റ് കോണ്ടാക്ട് ഒരിക്കലും കൊണ്ടുവരരുത്. അഞ്ചാറ് തുള്ളി ബീട്രൂട്ടിന്റെ നീരും രണ്ട് തുള്ളി ആൽമണ്ട് ഓയിലും കൂടി ചേർത്തിട്ട് നമ്മുടെ കൺതടങ്ങളിൽ മസാജ് ചെയ്യുന്നത് കറുപ്പ് നിറം പൂർണ്ണമായിട്ടും മാറ്റാനായിട്ട് അടിപൊളിയാണ്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും മറക്കണ്ട. നമ്മുടെ ബീട്രൂട്ട് എന്ന് പറയുന്നത് ചില്ലറക്കാരനല്ല. തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക് കൂടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി. ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
1: എറണാകുളം MG റോഡിൽ ഓഗസ്റ്റ് 2 നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ഇടിമണിക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലെ ഉദ്ഘാടന ദിവസത്തെ സ്വർണ്ണവില ജൂലൈ 31 മുൻപ് പ്രവചിക്കൂ. ശരിയായി പ്രവചിക്കുന്ന 10 പേർക്ക് സ്വർണ്ണ നാണയം സമ്മാനം. പ്രവചനങ്ങൾ ഫില്ല് ചെയ്യാനായി ഇടിമണിക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഇൻസ്റ്റാ പേജ് വിസിറ്റ് ചെയ്യൂട്ടോ.

0: ഒരു തുള്ളി മദ്യം പോലും നമ്മുടെ അകത്ത് ചെല്ലാണ്ട് തന്നെ നമ്മളെ ലഹരിയിലേക്ക് അങ്ങ് ആണ്ടുപോകുന്ന വിചിത്രമായിട്ടുള്ള ഒരു അവസ്ഥയുണ്ട്. കേട്ടിട്ടുണ്ടോ അതിനെ പറ്റിയിട്ട്? വെൽക്കം ബാക്ക് ആൻഡ് വെരി ഗുഡ് മോർണിംഗ് ഡിയർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക് കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാനായിട്ട് ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി. ഞാൻ ഈ പറഞ്ഞ അവസ്ഥയാണ് കേട്ടോ ഓട്ടോ ബ്രീവറി സിൻഡ്രം. കുടലിലെ ചില പ്രത്യേക തരം ബാക്ടീരിയകള് നമ്മൾ കഴിക്കുന്ന സ്റ്റാർച്ചിനെ മദ്യമായിട്ട് മാറ്റുന്നതാണ് ഈ ഒരു അവസ്ഥ. അന്നജം എത്തനോൾ ആകുകയും അത് ബ്ലഡിൽ കലരുകയും ചെയ്യും. അതിന്റെ റിസൾട്ട് ആയിട്ട് ചോറോ ബ്രെഡൊക്കെ കഴിക്കുന്ന ഒരാള് ബിയറോ വൈനോ ഒക്കെ കഴിച്ചതുപോലെ ലഹരിയിലായിട്ട് പോകും. ക്ലെബ്സിയല ന്യൂമോണിയ, ഈ കോളി തുടങ്ങിയ ബാക്ടീരിയകളാണത്രേ ഈ ഒരു സീക്രട്ട് പ്രോസസ്സിന്റെ പുറകിലെ വില്ലന്മാര്. ഇങ്ങനത്തെ ഒരു രോഗം ബാധിച്ചവരുടെ അവസ്ഥ എന്താവെന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM വിൽ ബി ബാക്ക് സൂൺ ആഫ്റ്റർ സം ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് സോങ്സ്. ഇറ്റ്സ് മീ ആർജെ അഞ്ജലി വിത്ത് യുവർ ഫേവറിറ്റ് ഷോ മാജിക് ലോജിക് ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
1: അപ്പോ എല്ലാരും കല്യാണത്തിന് വരണം. അതെ, ഇടിമണിക്കലിലാണ് കല്യാണം. ക്ലിയർ ആയില്ലേ? ഓഗസ്റ്റ് 2 മുതൽ ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ് എറണാകുളം MG റോഡിലും എത്തുന്നു.

ഓട്ടോബ്യൂറി സിൻഡ്രം ബാധിച്ചവരുടെ അവസ്ഥ വളരെ പരിതാപകരമാണ് കേട്ടോ. മദ്യപിച്ച് വാഹനം ഓടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പിടിക്കപ്പെടാനും വീട്ടിലും ഓഫീസിലും ഒക്കെ കള്ളുകുടിയനായിട്ട് അല്ലെങ്കിൽ കള്ളുകുടിയെത്തിയായിട്ട് മുദ്ര കുത്തപ്പെടാനും സാധ്യതയുണ്ട്. വെൽക്കം ബാക്ക് ആൻഡ് വെരി ഗുഡ് മോർണിംഗ് ഡിയർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്ക് ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജി അഞ്ജലി. നിലവില് നമ്മുടെ രക്തത്തിലെ മദ്യത്തിന്റെ അളവൊക്കെ പരിശോധിച്ചിട്ടാണ് ഈ ഒരു രോഗം ഐഡന്റിഫൈ ചെയ്യുക. ഈ ഒരു പ്രക്രിയ അല്ലാണ്ട് കണ്ടെത്താനായിട്ട് എങ്ങനെയാണ് എന്താണ് എന്നുള്ള ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതിനെ അഗേൻസ്റ്റ് ആയിട്ടുള്ള മരുന്നുകളൊക്കെ നൽകിയിട്ടും ഈ ഒരു അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാത്ത ആളുകളില് ഫീക്കൽ മൈക്രോബയോട്ട ട്രാൻസ്പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സർജറിയും കൂടി പരീക്ഷിച്ച് വിജയിച്ചിട്ടുണ്ട്. വലിയൊരു നേട്ടം തന്നെയായിരുന്നു ഇത്. ആരോഗ്യവാനായിട്ടുള്ള ഒരാളുടെ കുടലിലെ നല്ല ബാക്ടീരിയകളെ രോഗിയുടെ ശരീരത്തിലേക്ക് മാറ്റിവെക്കുന്ന ഒരു രീതിയാണ് ഈ പറഞ്ഞ ട്രീറ്റ്മെന്റ്. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലുമൊക്കെ ലക്ഷണങ്ങൾ കാണുകയാണ് എന്നുണ്ടെങ്കിൽ എന്തായാലും പോയി ഡോക്ടറെ കാണുക, കൺസൾട്ടേഷൻ നടത്തുക, കാര്യങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് അതിനു വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഉടനെ തന്നെ എടുക്കുക. അല്ല എന്നുണ്ടെങ്കിൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പോലീസ് എങ്ങാൻ വന്ന് ഓദിച്ചു കഴിഞ്ഞാലേ എപ്പോ പെട്ടു എന്ന് ചോദിച്ചാൽ മതി. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്ക് കേട്ടറിഞ്ഞ് കൂട്ടുകൂടാനായിട്ട് നിങ്ങളുടെ മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള ആർജി അഞ്ജലിയാണ് ഉള്ളത്.

2026 മിസ് ഇന്ത്യ ഗ്ലാം വേൾഡ് സൗന്ദര്യ കിരീടം സ്വന്തമാക്കിയിട്ടുള്ളത് ആരാണെന്നറിയോ? വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ആൻഡ് വെരി ഗുഡ് ആഫ്റ്റർനൂൺ ഡിയർ ലിസ്ണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക് കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാനായിട്ട് നിങ്ങളുടെ മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള ആർജി അഞ്ജലിയാണ് കേട്ടുള്ളത്. ഇത്തവണത്തെ മിസ് ഇന്ത്യ ഗ്ലാം വേൾഡ് സൗന്ദര്യ കിരീടം സ്വന്തമാക്കിയിട്ടുള്ളത് കാലിക്കറ്റ് സ്വദേശിനിയായിട്ടുള്ള പൗർണമി മുരളിയാണ് കേട്ടോ. മിസ് ഗ്ലാം വേൾഡ് ബ്യൂട്ടി കോണ്ടസ്റ്റില് നമ്മുടെ ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്തിട്ട് ഇന്റർനാഷണൽ ലെവലില് കോമ്പറ്റ് ചെയ്യാൻ പോകുന്നതും ഈ പൗർണമി തന്നെയാണ്. ദുബായില് വളർന്നിട്ടുള്ള പൗർണമി മിസ് സൗത്ത് ഇന്ത്യ കോമ്പറ്റീഷനിലെ ആദ്യ ആറിലൊരാളും മിസ് ഗ്ലാമറി കിരീടം സ്വന്തമാക്കിയ ആളും കൂടിയായിരുന്നു. കൊച്ചി രാജഗിരി കോളേജിലെ BBA വിദ്യാർത്ഥിനിയായിട്ടുള്ള പൗർണമി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും പങ്കാളിയായിട്ടുള്ള ഒരു കുട്ടികൂടിയാണ്. അപ്പൊ എന്തായാലും പൗർണമിക്ക് വരാനിരിക്കുന്ന മത്സരത്തില് വളരെ ടോപ്പ് ലെവലിൽ തന്നെ എത്താനായിട്ട് സാധിക്കട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക് കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാനായിട്ട് ഞാൻ നിങ്ങളുടെ സ്വന്തം അർജി അഞ്ജലിയാണ്. ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: എറണാകുളം എം ജി റോഡിൽ ഓഗസ്റ്റ് 2 നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിലെ ഉദ്ഘാടന ദിവസത്തെ സ്വർണവില ജൂലൈ 31 മുൻപ് പ്രവചിക്കൂ. ശരിയായി പ്രവചിക്കുന്ന 10 പേർക്ക് സ്വർണ നാണയം സമ്മാനം. പ്രവചനങ്ങൾ ഫിൽ ചെയ്യാനായി ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഇൻസ്റ്റ പേജ് വിസിറ്റ് ചെയ്യൂട്ടോ.
1: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുള്ള റെസിപ്പീസ് ഒക്കെ ട്രൈ ചെയ്യാനായിട്ട് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ്. അതിൽ തന്നെ ഏറ്റവും ഈസി ആയിട്ടുള്ളതൊക്കെ ആണെങ്കിൽ നമ്മൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാറുണ്ടല്ലേ. അങ്ങനെ അക്കൂട്ടത്തിൽ ഒരെണ്ണാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്, വൈറലായിട്ടുള്ള മിൽക്ക് ബ്രെഡ്. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ആൻഡ് വെരി ഗുഡ് ആഫ്റ്റർനൂൺ ഡിയർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാനായിട്ട് നിങ്ങളുടെ മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള ആർജി അഞ്ജലിയാണ് കേട്ടോ. ബ്രെഡിന്റെ അരികൊക്കെ കളഞ്ഞിട്ട് പാനില് ബട്ടറിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്തിട്ട് പാലെടുത്ത് കുറേശ്ശെ രണ്ട് സൈഡിലും മാറി മാറി ഒഴിച്ച് വറ്റിച്ചെടുക്കുക. അവസാനമായിട്ട് രണ്ട് സൈഡിലും തേനും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മളീ പറഞ്ഞ വൈറൽ മിൽക്ക് ബ്രെഡ് റെഡിയാണ്. തേനിന് പകരം നമുക്ക് വേണമെങ്കിൽ പഞ്ചസാര പാനിയും യൂസ് ചെയ്യാം കേട്ടോ. എന്തായാലും നല്ല അടിപൊളിയായിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോസ്റ്റ് ആണിത്. ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും ഈവനിങ് സ്നാക്ക് ആയിട്ടൊക്കെ അടിപൊളി ഡിഷാണ്. അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാനായിട്ട് നിങ്ങളുടെ മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള അർജി അഞ്ജലിയാണ്. ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: അപ്പോ എല്ലാരും കല്യാണത്തിന് വരണം. അതെ, ഇടിമണിക്കലിലാണ് കല്യാണം. ക്ലിയർ ആയില്ലേ? ഓഗസ്റ്റ് 2 മുതൽ ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ് എറണാകുളം MG റോഡിലും എത്തുന്നു.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: എറണാകുളം എം ജി റോഡിൽ ഓഗസ്റ്റ് 2 നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിലെ ഉദ്ഘാടന ദിവസത്തെ സ്വർണവില ജൂലൈ 31 മുൻപ് പ്രവചിക്കൂ. ശരിയായി പ്രവചിക്കുന്ന 10 പേർക്ക് സ്വർണ നാണയം സമ്മാനം. പ്രവചനങ്ങൾ ഫിൽ ചെയ്യാനായി ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഇൻസ്റ്റാ പേജ് വിസിറ്റ് ചെയ്യൂട്ടോ.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ആൻഡ് വെരി വെരി വെരി വെരി ഗുഡ് ആഫ്റ്റർനൂൺ ഡിയർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക് കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടി ഇത്രയും നേരം കുറേ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ടിരുന്നത് വേറെ ആരുമല്ല, ഞാൻ നിങ്ങളുടെ മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള ആർ ജി അഞ്ജലിയാണ് കേട്ടോ. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം ദാ ഏകദേശം ഒരു മണി ആവാറായിട്ടുണ്ട്. ദാറ്റ് മീൻസ് നമുക്ക് ടാറ്റ ബൈ ബൈ പറയാനുള്ള സമയമായിട്ടുണ്ട്. അടുത്തതായിട്ട് സിനിമാ ലോകത്തെ പുത്തൻ പുതിയ വിശേഷങ്ങളും കുറച്ച് കുറച്ച് ഗോസിപ്സുകളും ഒക്കെ പറയാനായി ആർ ജി നീർജ ജാനകി കട്ട വെയിറ്റിംഗ് ആണ്. പോകുന്നതിന് മുൻപായിട്ട് എനിക്കൊരു കാര്യം ഓർമ്മിപ്പിക്കാനുണ്ട്. നമ്മൾ തുടക്കത്തിലേ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്, ഒരിക്കലും ഒരാൾക്കും എപ്പോഴും അവൈലബിൾ ആയിട്ട് ഇരിക്കാതിരിക്കുക, നമ്മുടെ വില നമ്മൾ സ്വയം കുറയ്ക്കാതിരിക്കുക. നമ്മൾ അവർക്ക് ശല്യമാണ് എന്ന് കരുതി നമ്മളെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നവരുടെ അടുത്തേക്ക് വല്ലാതെ അങ്ങ് പിന്നാലെ പോവാതിരിക്കുക. ഒരിക്കലും അവരുടെ പിന്നാലെ നടന്ന ശല്യം ചെയ്തുകൊണ്ട് നമ്മൾ സ്വയം വിഷമിക്കാതിരിക്കാനായിട്ടും ശ്രദ്ധിക്കുക. ഞാൻ ഇന്നും പറയുന്ന പോലെ എല്ലാവരും ഹാപ്പി ആയിട്ടും എനർജറ്റിക് ആയിട്ടും ലവബിൾ ആയിട്ടും ഇരിക്കുക. അടുത്ത ദിവസം വീണ്ടും കേട്ടുമുട്ടാമെന്ന ശുഭ പ്രതീക്ഷയോട് കൂടിയിട്ട് ഞാൻ ടാറ്റ ബൈ ബൈ പറയാണ്. ഇറ്റ്സ് മീ ആർ ജി അഞ്ജലി സൈനിങ് ഓഫ് വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക് ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാം.

Hey, hello, good afternoon, my beautiful listeners. Welcome to Y Radio 90FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂട ലഞ്ച് ബ്രേക്ക് അടിച്ചുകൊണ്ട് എത്തിയിട്ടുണ്ട് കൃത്യ കൃത്യ സമയത്ത് തന്നെ. യെസ് എന്തൊക്കെയാണ്? എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് ഉഷാറായിട്ടിരിക്കുകയാണോ? ഒരു തിരക്കേറിയ ദിവസത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് എടുക്കേണ്ട സമയമായിട്ടുണ്ട്. അതായത് നമ്മൾ ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു കുട്ടി ബ്രേക്കൊക്കെ ആകാം കേട്ടോ. കൃത്യ സമയത്ത് തന്നെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കാനായിട്ട് ഈ ലഞ്ച് പലപ്പോഴും മിസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ലഞ്ച് ഒന്നും അങ്ങനെ ഇപ്പോൾ സ്കിപ്പ് ചെയ്യുന്നത് നല്ലതല്ല. കാരണം നമ്മൾക്കറിയുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഭക്ഷണം മരുന്ന് പോലെ കഴിച്ചില്ലെങ്കിൽ എന്താണ് ഭക്ഷണം മരുന്ന് പോലെ കഴിക്കേണ്ടി വരും എന്നുള്ളൊരു കാര്യമൊക്കെ. സോ ഒരിക്കലും നമ്മൾ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ കോംപ്രമൈസ് കാണിക്കാനേ പാടില്ല കേട്ടോ. കാരണം നമ്മൾ എപ്പോഴും ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കണം. കൃത്യസമയത്ത് നമ്മളുടെ മുന്നിൽ ഭക്ഷണം കഴിക്കാനായിട്ട് കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനെ കിട്ടുമ്പോൾ നമ്മൾ വേണ്ടുന്ന ആ ഒരു സമയത്ത് തന്നെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്തായാലും ഒരുപാട് വിശേഷങ്ങൾ എന്റെ ലിസ്ണേഴ്സിനോട് പറയാനായിട്ടുണ്ട്. അതിനൊക്കെ മുൻപ് ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ വേഗം പോയി ഭക്ഷണം കഴിച്ചിട്ട് വരൂ. സൈഡിനായിട്ട് ബ്യൂട്ടിഫുള്ള പാട്ടുകൾ കൂടി ട്യൂൺ ചെയ്യാണ്. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ ഹർഷ് ധീരജ് ശരണകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

അപ്പോ എല്ലാരും കല്യാണത്തിന് വരണം. അതെ, ഇടിമണിക്കലിലാണ് കല്യാണം. ക്ലിയർ ആയില്ലേ? ഓഗസ്റ്റ് 2 മുതൽ ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ് എറണാകുളം MG റോഡിലും എത്തുന്നു. My

ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ ധീരാജ്യാടകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. യെസ്, ചില നിമിഷങ്ങളിൽ ജീവിതം നമ്മളെ പരീക്ഷിക്കുമല്ലേ. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഉടൻ തന്നെ നടക്കണമെന്നില്ല, പക്ഷേ അതിനായിട്ട് ചെയ്യുന്ന ഓരോ പരിശ്രമവും നമ്മളെ വിജയത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കുകയും ചെയ്യും. ഒരു കാര്യം നമ്മൾ എപ്പോഴും ഓർക്കേണ്ടതായിട്ടുണ്ട്, വലിയ വിജയങ്ങൾ ഒരിക്കലും ഒരു ദിവസം കൊണ്ടല്ല ഉണ്ടാകുന്നത്, ചെറിയ ചെറിയ ശ്രമങ്ങളിൽ നിന്നാണല്ലേ. നമ്മൾ എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്, അതുപോലെ തന്നെ സ്ഥിരമായിട്ടുള്ള പരിശ്രമം, ആത്മവിശ്വാസം എല്ലാം ചേരുമ്പടി ചേരുമ്പോഴാണ് നമ്മൾക്ക് അതിനുള്ള റിസൾട്ട് കിട്ടുന്നത്. ഈ വഴിയിൽ ഒരുപാട് തടസ്സങ്ങളൊക്കെ ഉണ്ടാകാം, പക്ഷേ നമ്മൾ വീണടുത്ത് നിന്ന് എഴുന്നേൽക്കാനായിട്ട് പഠിക്കണം. എത്രയോ തവണ വീണവരാണ് നമ്മൾ ചെറുപ്പത്തിൽ അല്ലേ, പക്ഷെ നമ്മൾ ഓടിയിട്ടുണ്ട്, ചാടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഏതൊരു സിറ്റുവേഷനിലും അവിടെ കഴിഞ്ഞു എന്ന് തീരുമാനിക്കാതെ അവിടെ നിന്ന് തുടങ്ങാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. എന്നാലും നമ്മുടെ ഈ ഒരു എനർജി ലെവൽ കുറച്ചും കൂടി ഒന്ന് ബൂസ്റ്റ് ചെയ്യാനായിട്ട് കേൾക്കാം ഒരു പിടി മനോഹരമായ ഗാനങ്ങൾ. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൊണ്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ർഷേ ധീരാജ് ചാടകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: എറണാകുളം എം ജി റോഡിൽ ഓഗസ്റ്റ് 2 നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിലെ ഉദ്ഘാടന ദിവസത്തെ സ്വർണവില ജൂലൈ 31 മുൻപ് പ്രവചിക്കൂ. ശരിയായി പ്രവചിക്കുന്ന 10 പേർക്ക് സ്വർണ നാണയം സമ്മാനം. പ്രവചനങ്ങൾ ഫിൽ ചെയ്യാനായി ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഇൻസ്റ്റാ പേജ് വിസിറ്റ് ചെയ്യൂട്ടോ.
1: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ ഋഷയും ധീരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. യെസ്, അങ്ങനെ സമ്മാനങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോഴാണ്, പണ്ട് സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് ടീച്ചർ വന്ന് ചോദ്യം ചോദിച്ച് പെട്ടെന്ന് നമ്മൾക്ക് വല്ല മിഠായിയൊക്കെ എടുത്തു തരുമ്പോൾ അറിയുന്ന കാര്യം ഉത്തരം പറഞ്ഞ് നമ്മൾക്ക് സ്വീറ്റ്സ് ഒക്കെ കിട്ടുമ്പോൾ ആ ഒരു സന്തോഷം നമ്മൾക്ക് പറഞ്ഞറിയിക്കാനായിട്ട് പറ്റില്ലല്ലേ. അതുപോലെ നമ്മുടെയൊക്കെ സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് ഒട്ടുമിക്കവർക്ക് അറിയുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമായിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത്. നമ്മുടെ ഇന്നത്തെ ക്രിസ്മസ് ചോദ്യത്തിന്റെ കാര്യമാട്ടോ പറഞ്ഞു വന്നത്. സോ ഒട്ടും സമയം കളയാതെ നമുക്ക് ആ ഒരു ചോദ്യം എന്താണ് എന്ന് നോക്കാം അല്ലേ. നമ്മുടെ ഇന്നത്തെ ക്രിസ്മസ് ചോദ്യം, വാട്ട് ഈസ് ദ സയന്റിഫിക് നെയിം ഫോർ ദ ടൈഗർ, വാട്ട് ഈസ് ദ സയന്റിഫിക് നെയിം ഫോർ ദ ടൈഗർ എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ക്രിസ്മസ് ചോദ്യം. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് കേട്ടിട്ടുള്ള ഒരു ആ ഒരു ചോദ്യം തന്നെയാണ്. അപ്പോൾ ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യണ്ടേ? വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഒഫീഷ്യൽ നമ്പർ ആയ 9072879090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. നമ്പർ ഒന്നോടെ റിപ്പീറ്റ് ചെയ്യാം, 9072879090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഒപ്പം നിങ്ങളുടെ പേരും സ്ഥലവും വായിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. എന്തായാലും ഉത്തരം വായിക്കുന്ന ആ ഒരു സമയം കൊണ്ട് ബ്യൂട്ടിഫുൾ അല്ല കളർഫുൾ പടികളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺഡ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ഋഷയും ധീരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: അപ്പോ എല്ലാരും കല്യാണത്തിന് വരണം. അതെ, ഇടിമണിക്കലിലാണ് കല്യാണം. ക്ലിയർ ആയില്ലേ? ഓഗസ്റ്റ് 2 മുതൽ ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ് എറണാകുളം MG റോഡിലും എത്തുന്നു.
1: എന്തുകൊണ്ടാണ് ലോകം മുഴുവനും അർജന്റീനയുടെ പ്രിയപുത്രനെ മെസ്സിക എന്ന് വിളിക്കുന്നതിന്റെ അടിവരയിടുന്ന ഗോൾ നിങ്ങൾ ഇത് കാണുക.
2: നിങ്ങളുടെ ചിന്തയ്ക്ക് ഒരു എക്സ്റ്റൻഷൻ. ഇനി കളി കാര്യമാകും മൈ റേഡിയോ 90 FM-ൽ തിങ്കൾ മുതൽ വെള്ളി വരെ വൈകുന്നേരം 4 മണിക്ക് എക്സ്ട്രാ ടൈം.

ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ആണ് നിങ്ങളുടെ കൂടിയുള്ളത്. യെസ്, അങ്ങനെ നമ്മൾ ഇന്ന് നമ്മുടെ സിനിമാ വിശേഷങ്ങളിൽ പറയുന്ന മൂവി വിവേക് സോണി സംവിധാനം ചെയ്ത് 2026 പുറത്തിറങ്ങിയ ചാന്ദ് മേരാ ദിൽ എന്ന ചിത്രത്തെ കുറിച്ചാണ്. ഈ പ്രണയം പല സിനിമകളിലും നമ്മൾ കണ്ടിട്ടുണ്ടാകും, പക്ഷേ ജീവിതത്തിന്റെ യഥാർത്ഥങ്ങൾ പ്രണയത്തെ എങ്ങനെ മാറ്റിമറിക്കുന്നു എന്നതാണ് ഈ ഒരു ചിത്രത്തിൽ പറയുന്നത്. കോളേജ് ക്യാമ്പസിൽ ആരംഭിക്കുന്ന പ്രണയം പിന്നീട് ജീവിതം മുന്നോട്ട് വയ്ക്കുന്ന വലിയ ഉത്തരവാദിത്തങ്ങളും അതുപോലെ തന്നെ കഠിനമായ തീരുമാനങ്ങളെയും നേരിടുമ്പോൾ എങ്ങനെ മാറുന്നു എന്നതാണ് ചാന്ദ് മേരാ ദില്ലിൽ പറയുന്നത്. പ്രണയം മാത്രം മതിയോ, അതോ വിശ്വാസവും ഉത്തരവാദിത്തവും കൂടി ചേരുമ്പോഴാണോ ഒരു ബന്ധം പൂർണ്ണമാകുന്നത് എന്ന ചോദ്യവും ചിത്രത്തിൽ ഉയർന്നു വരുന്നുണ്ട്. ബേസിക്കലി ഈ ഒരു സിനിമ കാണാനായിട്ടിരിക്കുമ്പോൾ ഒരാളുടെ ലൈഫ് കാണുന്നത് പോലെ നമ്മൾക്ക് ഒരുപാട് അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാകും. എന്തായാലും അങ്ങനെ ഒരു സിനിമയെ കുറിച്ച് പറയുമ്പോൾ കഥ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. അതിനു മുൻപ് നമ്മുടെ ബ്യൂട്ടിഫുൾ ആയ പാട്ടുകൾക്കുള്ള ഒരു സമയമായിട്ടുണ്ട്, കേൾക്കാം. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈറേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ദേരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ ധീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്. യെസ്, ചന്ദമേറാദിൽ ഒരു സിനിമയെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് ചോദ്യങ്ങളാണ് അല്ലേ. ഈ പ്രണയം മാത്രം മതിയോ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്? അതുപോലെ തന്നെ വിശ്വാസവും ബഹുമാനവും നഷ്ടപ്പെടുമ്പോൾ ഒരു ബന്ധത്തിന് എന്ത് സംഭവിക്കും എന്ന ചോദ്യങ്ങളാണല്ലേ ഈ ഒരു സിനിമയുടെ പ്രധാന പ്രമേയം. ഈ കോളേജ് റൊമാൻസ് ആയി തുടങ്ങുന്ന കഥ പിന്നീട് യഥാർത്ഥ ജീവിതത്തിന്റെ വെല്ലുവിളികളിലേക്കാണ് മാറുന്നത്. പ്രണയവും ഉത്തരവാദിത്വവും തമ്മിലുള്ള സംഘർഷം ഹൃദയസ്പർശം ായി അവതരിപ്പിക്കുന്ന ഒരു റൊമാന്റിക് ഡ്രാമയാണ് ചാന്ദ് മേറാ ദിൽ എന്ന ചിത്രത്തിൽ പറയുന്നത്. അവസാനം ഒരു തിരിച്ചറിവാണ് അല്ലേ, റിയലൈസേഷൻ ആണ്. ആൻഡ് ഈ ഒരു സിനിമ തുടങ്ങുന്നത് തന്നെ ഒരു കഥ പറഞ്ഞിട്ടാണ് അല്ലേ. അങ്ങനെ നമ്മുടെ കോളേജ് ലൈഫും അതുപോലെ തന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾക്ക് കഥകൾ പറയാനായിട്ടാണെങ്കിൽ ഒരുപാടുണ്ടാവും. സോ അതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു സിനിമ നമ്മൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയതാണ്, റിലേറ്റബിൾ ആണ്. യെസ്, എന്തായാലും കഥയിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് വരുന്നതിന് മുൻപായി നമ്മുടെ പാട്ടുവെട്ടിയിലെ പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ട്. കേൾക്കാം, നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90.5 കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ. ലഞ്ച് ബ്രേക്കിൽ ധീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

0: എറണാകുളം എം ജി റോഡിൽ ഓഗസ്റ്റ് 2 നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിലെ ഉദ്ഘാടന ദിവസത്തെ സ്വർണവില ജൂലൈ 31 മുൻപ് പ്രവചിക്കൂ. ശരിയായി പ്രവചിക്കുന്ന 10 പേർക്ക് സ്വർണ നാണയം സമ്മാനം. പ്രവചനങ്ങൾ ഫിൽ ചെയ്യാനായി ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഇൻസ്റ്റാ പേജ് വിസിറ്റ് ചെയ്യൂ കേട്ടോ.
1: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ അർഷേ ധീരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. ചാന്ദം മേറാദിൽ ഒരു സിനിമയെ കുറിച്ച് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ചോദ്യങ്ങളായിട്ടാണ് ഞാൻ ഈ ഒരു സിനിമ കാണാനായിട്ടിരിക്കുന്നത്. കണ്ടു തുടങ്ങിയപ്പോൾ തന്നെ നമ്മുടെ നായക നായകന്മാരെയൊക്കെ പരിചയപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ പിന്നീട് നമ്മളെ കോളേജ് കാലഘട്ടത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. പ്രണയബന്ധത്തെക്കുറിച്ചാണല്ലേ, ആ ഒരു ഫ്രണ്ട്ഷിപ്പ്, ആ ഒരു കാലഘട്ടത്തെ കുറിച്ചാണ് പറയുന്നത്. പിന്നീട് ജീവിതം എന്താണ് എന്നാണ് ഈ ഒരു സിനിമയിലൂടെ നീളം കാണിക്കുന്നത്. റിയലൈസേഷനും അതുപോലെ തന്നെ ജീവിതത്തിലെ ഉത്തരവാദിത്തെ കുറിച്ചൊക്കെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ടാണ് കൺവേ ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു സിനിമ പ്രണയവും ജീവിതത്തിലെ ഉത്തരവാദിത്തങ്ങളും തമ്മിലുള്ള ഒരു പോരാട്ടമാണ് എന്ന് തന്നെ പറയാമല്ലേ. അതുപോലെ തന്നെ ജീവിതം അപ്രതീക്ഷിതമായ വഴിത്തിരിവിലേക്ക് മാറുന്നതും ഒരു വലിയ തീരുമാനം എടുക്കേണ്ട സാഹചര്യം ഇവരുടെ ജീവിതത്തിൽ വരുന്നതും ചെറുപ്പത്തിൽ തന്നെ വിവാഹം, കരിയർ, സാമ്പത്തിക പ്രശ്നങ്ങൾ, കുടുംബത്തിന്റെ സമ്മർദ്ദം, ഭാവിയെ കുറിച്ചുള്ള ആശങ്കകൾ, അത് കുറേ സമയം വരുമ്പോൾ ഉള്ള ഒരു അവസ്ഥ. കോളേജ് പ്രണയമായിരുന്നു അവരുടെ ബന്ധം, പക്ഷേ ഇപ്പോൾ അത് യഥാർത്ഥ ജീവിതത്തിന്റെ പരീക്ഷണമായി മാറുന്നതൊക്കെയാണല്ലേ. ക്ലൈമാക്സിലേക്കൊക്കെ വരുമ്പോ അതിന് മുൻപ് നമ്മുടെ പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ട്. ബ്യൂട്ടി ഫ്ലൈറ്റിലെ പാട്ടുകൾക്ക് ശേഷം കേട്ടുമുട്ടാം. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്ക്.

0: അപ്പോ എല്ലാരും കല്യാണത്തിന് വരണം. അതെ, ഇടിമണിക്കലിലാണ് കല്യാണം. ക്ലിയർ ആയില്ലേ? ഓഗസ്റ്റ് 2 മുതൽ ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ് എറണാകുളം MG റോഡിലും എത്തുന്നു.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. യെസ്, നമ്മുടെ ക്ലൈമാക്സിലേക്കൊക്കെ വരുമ്പോൾ നമ്മുടെ നായകനും നായികയും നിരവധി തെറ്റിദ്ധാരണകളും ജീവിതത്തിലെ കഠിന അനുഭവങ്ങളും കാരണം വേർപിരിയാനായിട്ട് തീരുമാനിക്കുന്നതും കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഇരുവരും വ്യക്തിപരമായി വളർന്ന് തങ്ങളുടെ തെറ്റുകളും കുറവുകളും തിരിച്ചറിയുന്നതാണല്ലേ. ഒടുവിൽ അവർ വീണ്ടും കണ്ടുമുട്ടി തുറന്ന മനസ്സോട് തന്നെ സംസാരിക്കുന്നുണ്ട്, പരസ്പരം ക്ഷമിക്കുന്നുണ്ട്, വീണ്ടും ഒരുമിക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു. സിനിമ ഒരു പ്രതീക്ഷയുണർത്തുന്ന ഹാപ്പി എൻഡ് ആണ്. അതുപോലെ തന്നെ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ പ്രണയം മാത്രം ഒരു ബന്ധം നിലനിർത്താൻ മതിയാകില്ല, ഉത്തരവാദിത്വം അതുപോലെ തന്നെ പക്വതയും ആവശ്യമാണെന്നും അതുപോലെ തന്നെ ക്ഷമിക്കാനും സ്വന്തം തെറ്റുകൾ അംഗീകരിക്കാനും കഴിയുന്ന ഒരു മനസ്സിനെ കുറിച്ച് അല്ലെ ഈ സ്നേഹ ബന്ധത്തെ കുറിച്ചാണ് ഈ ഒരു സിനിമയില് പറയുന്നത്. എന്തായാലും ഈ ഒരു സിനിമയുടെ വിശേഷങ്ങൾക്ക് ഞാൻ തൽക്കാലം ഒരു ബ്രേക്ക് കൊടുക്കുകയാണ്. എന്തായാലും നമ്മുടെ പാട്ടുപെട്ടിയിലെ പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ട്. പാട്ടുപെട്ടിയിലെ മനോഹരമായ ഗാനങ്ങൾക്ക് ശേഷം അടുത്ത മൂവി വിശേഷങ്ങളുമായി നമുക്ക് കേട്ടുമുട്ടാം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ജാനകിയാണ് നിങ്ങളുടെ

എറണാകുളം എം ജി റോഡിൽ ഓഗസ്റ്റ് 2 നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിലെ ഉദ്ഘാടന ദിവസത്തെ സ്വർണവില ജൂലൈ 31 മുൻപ് പ്രവചിക്കൂ. ശരിയായി പ്രവചിക്കുന്ന 10 പേർക്ക് സ്വർണ നാണയം സമ്മാനം. പ്രവചനങ്ങൾ ഫില്ല് ചെയ്യാനായി ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഇൻസ്റ്റാ പേജ് വിസിറ്റ് ചെയ്യൂട്ടോ.

ചിരിച്ചു മുഖം മഹാരാജ ഹോസ്റ്റൽ കഥകൾ കേട്ട എന്താണ് തലേ പറയാ മധുര ഒൻപതുകൾ കേട്ടോണ്ട് റേക്കുന്നത് മറുപടിയോ 90 FM ആണ് കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ. ലഞ്ച് ബ്രേക്കിൽ ഋഷേന്ദി രാജ ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. യെസ് പറഞ്ഞു വന്നത് സോഷ്യൽ മീഡിയയിലൂടെ ജനശ്രദ്ധ നേടിയ ഡിജിറ്റൽ കണ്ടന്റ് ക്രിയേറ്റർമാരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ചാരു വകാൻ സംവിധാനം ചെയ്ത ഹൊറർ കോമഡി ചിത്രമായ മഹാരാജ ഹോസ്റ്റൽ ചിത്രത്തെ കുറിച്ചാണ്. ക്യാമ്പസ് ലൈഫും ഹോസ്റ്റൽ അനുഭവങ്ങളും അമാനുഷിക സംഭവ വികാസങ്ങളും കോർത്തിണക്കിയതാണ് ഈ ഒരു ചിത്രം. ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് എന്നിവയിലൂടെ തരംഗമായ റീൽസ് താരങ്ങളുടെ സാന്നിധ്യം കൊണ്ട് തന്നെ പ്രധാനമായും ചെറുപ്പക്കാരായ പ്രേക്ഷകരെയാണ് ചിത്രം ലക്ഷ്യം വെക്കുന്നത്. വലിയ ഗൗരവമില്ലാതെ കണ്ടാസ്വദിക്കാവുന്ന ഒരു എന്റർടൈനർ ആണ് ഈ ഒരു ചിത്രം. ബേസിക്കലി കഥയിലേക്ക് വരുമ്പോൾ പ്ലസ് ടു പഠനത്തിന്റെ വിരസതകൾക്ക് ശേഷം എഞ്ചിനീയറിംഗ് പഠനം ആഘോഷമാക്കാൻ പുതിയ നഗരത്തിലേക്ക് എത്തുന്ന അരവിന്ദ്, മിഥുൻ, വർക്കി എന്നീ മൂന്ന് കൂട്ടുകാരുടെ കഥയാണല്ലേ പറയുന്നത്. അതെ, ത്രീ കിങ്സിന്റെ കഥയാണ് പറയാനായിട്ട് പോകുന്നത്. അതിന് മുൻപ് നമ്മുടെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള പടികളിലേക്ക് കയറാം. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മറുപടിയോ 90 FM ആണ് കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ. ലഞ്ച് ബ്രേക്കിൽ ഋഷേന്ദി രാജ ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ ഋഷേയാണ് നിങ്ങളുടെ കൂടെയുള്ളത്. യെസ്, അപ്പൊ ഏറ്റവും പുതിയ ചിത്രമായ മഹാരാജ ഹോസ്റ്റൽ സിനിമയെ കുറിച്ച് പറയുമ്പോൾ, പോക്കറ്റ് മണി ലഭിക്കുന്നതിനായി അവർ കോളേജിന് പുറത്തുള്ള മഹാരാജ ഹോസ്റ്റൽ എന്ന കുറഞ്ഞ വാടകയ്ക്കുള്ള ഒരു പഴക്കമേറിയ ഹോസ്റ്റലിൽ താമസിക്കാൻ തീരുമാനിക്കുകയാണ്. ഹോസ്റ്റലിലെ വിചിത്രമായ അന്തരീക്ഷവും തമാശകളും നിറഞ്ഞ പുതിയ ജീവിതം തുടങ്ങുന്നതിനിടയിലാണ് അരവിന്ദ് താൻ പണ്ട് മുതലേ പ്രണയിക്കുന്ന പെൺകുട്ടി അതേ കോളേജിൽ വെച്ച് വീണ്ടും കാണുന്നതും അവളിലേക്ക് ശ്രമിക്കുന്നതും. എന്നാൽ അവളോട് ഇഷ്ടം തുറന്നു പറയാൻ നടക്കുന്ന ശ്രമങ്ങൾക്കിടയിലും ഉണ്ടാകുന്ന അപ്രതീക്ഷിത വെല്ലുവിളികൾ ഈ മൂവർ സംഘത്തെ കോളേജിന് സമീപത്തുള്ള ദുരൂഹതകൾ നിറഞ്ഞൊരു കാട്ടിലേക്ക് എത്തിക്കുകയാണ്. അവിടെ വെച്ചൊരു ഭയാനകമായ ഒരു പ്രേതബാധയെ ഇവർ നേരിടേണ്ടി വരുന്നതോടെ കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു. ആ അമാനുഷിക സംഭവത്തിന് ശേഷം ഇവരുടെ വ്യക്തി ജീവിതത്തിലേക്ക് മഹാരാജ ഹോസ്റ്റലിന്റെ നാല് ചുവരുകൾക്കുള്ളിലേക്കും കടന്നു വരുന്ന ഭീതിജനകവും വന്യവുമായ സംഭവങ്ങളിലൂടെയാണ് സിനിമയുടെ കഥ മുന്നോട്ട് പോകുന്നത്. യെസ്, അപ്പൊ എന്തായാലും നമ്മുടെ ഒരു യാത്രയിൽ ബ്യൂട്ടിഫുൾ ആയ പാട്ടുകൾ കേടി ട്യൂൺ ചെയ്യുന്നുണ്ട്. കേൾക്കാം നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് വരടിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജ് ശരകിയാണ് നിങ്ങളുടെ

0: അപ്പോ എല്ലാരും കല്യാണത്തിന് വരണം. അതെ, ഇടിമണിക്കലിലാണ് കല്യാണം. ക്ലിയർ ആയില്ലേ? ഓഗസ്റ്റ് 2 മുതൽ ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ് എറണാകുളം MG റോഡിലും എത്തുന്നു.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ധീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. യെസ്, ഈ പ്രേക്ഷകർക്ക് ഏറെ പ്രിയമായ ഹൊറർ കോമഡി ജോണറിന്റെ ജനപ്രിയ ശൈലിയെ വളരെ ആകർഷകമായി തിയേറ്ററുകളിലേക്ക് എത്തിക്കാൻ സംവിധായകനായ ചാരു വകന കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു സിനിമയില്. സാധാരണയായി കാണാറുള്ള പ്രേത കഥകളിലൂടെ ലളിതമായ വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നതെങ്കിലും കഥയുടെ സിറ്റുവേഷൻ തമാശകളും രസകരമായ സംഭവങ്ങളും പ്രേക്ഷകരെ ലാഗ് അടിപ്പിക്കാതെ തന്നെ എനർജറ്റിക് ചെയ്യുന്നുണ്ട്. അതിലെടുത്തു പറയേണ്ടതാണ് ചിത്രത്തിന്റെ ഹൊറർ മോഡ് നിലനിർത്താനായിട്ട് ഛായാഗ്രഹണവും മെഡിറ്റിംഗും വലിയ പങ്ക് തന്നെ നിർവഹിച്ചിട്ടുണ്ട്. ഹോസ്റ്റലിനുള്ളിലെ ഇരണ്ട ഇടനാഴികളും ഭയപ്പെടുത്തുന്ന അന്തരീക്ഷവും ക്യാമറയിൽ പകർത്തിയിരിക്കുന്നത് വളരെ കൃത്യതയോടെയാണ് അല്ലേ. പ്രത്യേകിച്ച് കഥാപാത്രങ്ങൾ പ്രേതത്തെ ആദ്യമായി കാണുന്ന രംഗങ്ങളിലെ ലൈറ്റിംഗും വിഷ്വൽ കട്ടിങ്ങും മികച്ച രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പേടിപ്പിക്കുന്ന രംഗങ്ങളിൽ നിന്നും പെട്ടെന്ന് കോമഡിയിലേക്ക് ട്രാക്കിലേക്ക് മാറുന്ന ഒരു രീതി, അങ്ങനെ ചിലത് പറയാനാണെങ്കിൽ ഒരുപാട് പറയാനായിട്ടുണ്ട്. എന്തായാലും തിയേറ്ററിൽ ചിരിക്കാനും തിയേറ്ററിലെ അന്തരീക്ഷം ആസ്വദിക്കാനും ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും കാണാവുന്ന ഒരു സിനിമയാണ്. എന്നാലും നമ്മുടെ ഈ ഒരു സിനിമ വിശേഷങ്ങൾക്കിടയിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ട്. കേൾക്കാം. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷയും ധീരാജ് ചാരുകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: എറണാകുളം എം ജി റോഡിൽ ഓഗസ്റ്റ് 2 നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിലെ ഉദ്ഘാടന ദിവസത്തെ സ്വർണവില ജൂലൈ 31 മുൻപ് പ്രവചിക്കൂ. ശരിയായി പ്രവചിക്കുന്ന 10 പേർക്ക് സ്വർണ നാണയം സമ്മാനം. പ്രവചനങ്ങൾ ഫിൽ ചെയ്യാനായി ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഇൻസ്റ്റ പേജ് വിസിറ്റ് ചെയ്യൂ കേട്ടോ.
1: My Radio 90 FM, 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ ധീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. യെസ്, നിങ്ങൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അത് ഓർമ്മിപ്പിക്കാനായിട്ട് സമ്മാനത്തിനായിട്ടുള്ള ഒരു ചോദ്യവുമായിട്ട് ഞാൻ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ചോദ്യം മിസ്സായിരിക്കൊക്കെ വേണ്ടി ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാണ് കേട്ടോ. സോ നമുക്ക് ഇത് എന്താണ് എന്ന് നോക്കാല്ലേ. യെസ്, നമ്മുടെ ഇന്നത്തെ യെസ് മസ് ചോദ്യം എന്ന് പറഞ്ഞാൽ, വാട്ട് ഈസ് ദ സയന്റിഫിക് നെയിം ഫോർ ദ ടൈഗർ? What is the scientific name for the tiger? Yes, appo uttaram kitti kaniyal endha cheyade vega phone eduthu nammude official number aya 9072879090 enna number like message cheyanayittu marakkirathu to. Idale uttaramaikkuna aa oru samayam kondu kelkam adi poli gaanangal ningal kedondirikkunathu my radio 90 fm aanu. Ketarnju kottu kooda lunch breakil arshay dheeraj shanaki aanu ningalde koodiyulladu.

0: അപ്പോ എല്ലാരും കല്യാണത്തിന് വരണം. അതെ, ഇടിമണിക്കലിലാണ് കല്യാണം. ക്ലിയർ ആയില്ലേ? ഓഗസ്റ്റ് 2 മുതൽ ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ് എറണാകുളം MG റോഡിലും എത്തുന്നു.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ ഋഷിയും ധീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. യെസ്, അങ്ങനത്തെ നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിലെ സമയം 4 മണിയാകെ ആയിട്ടുണ്ട്. അതായത് ഇന്നത്തേക്ക് ചറ്റ ബൈ ബൈ പറയേണ്ട ഒരു സമയം ആകാറായിട്ടുണ്ട്. ഇനി നമ്മൾക്കൊരു ടീ ബ്രേക്ക് എടുക്കേണ്ട സമയം ആകാറായിട്ടുണ്ടല്ലേ. അപ്പൊ ആദ്യം പറഞ്ഞൊരു കാര്യമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ആദ്യം പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞപ്പോ 3 മണിക്കൂറായത് അറിഞ്ഞിട്ടില്ല. അതങ്ങനെയാണല്ലോ, ഇൻട്രസ്റ്റ് ഏറിയിട്ട് നമ്മളൊരു കാര്യം നമ്മളുടെ പ്രിയപ്പെട്ടവരോട് സംസാരിക്കാനായിട്ടിരിക്കുമ്പോൾ സമയം പോണത് നമ്മൾ അങ്ങനെ അറിയാറില്ല. എന്തായാലും നമ്മള് എന്തൊക്കെ തന്നെയുണ്ടെങ്കിലും നമ്മുടെ ഫുഡൊന്നും സ്കിപ്പ് ചെയ്യാതെ അതുപോലെ തന്നെ വർക്കൊക്കെ എടുക്കുമ്പോൾ നമ്മൾക്ക് വേണ്ടി കുറച്ച് സമയമെങ്കിലും മാറ്റി വെക്കാട്ടോ. ലൈഫ് ഒന്നുള്ളൂ, എൻജോയ് ചെയ്യുക, ചെറിയ ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുക. എന്തായാലും ബാക്കി വിശേഷങ്ങൾ ഞാൻ തൽക്കാലം നാളത്തേക്ക് മാറ്റി വെക്കാണ്. നാളെ അതേസമയം വിധി ഫ്രീക്വൻസി ഇനിയും കൂടുതൽ ഫൺ കൂടുതൽ മ്യൂസിക്കും വായി കേട്ടുമുട്ടാം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷേ ധീരാജ് ജാനകി സൈനിങ് ഓഫ് നൗ.

0: My Radio 90FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
1: ദും ഷക് ദും ദും ദും ഷക് ദും ഷക് ദും ദും ദും ഷക്.

0: എറണാകുളം എം ജി റോഡിൽ ഓഗസ്റ്റ് 2 നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിലെ ഉദ്ഘാടന ദിവസത്തെ സ്വർണവില ജൂലൈ 31 മുൻപ് പ്രവചിക്കൂ. ശരിയായി പ്രവചിക്കുന്ന 10 പേർക്ക് സ്വർണ നാണയം സമ്മാനം. പ്രവചനങ്ങൾ ഫിൽ ചെയ്യാനായി ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഇൻസ്റ്റാ പേജ് വിസിറ്റ് ചെയ്യൂട്ടോ.
1: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: അപ്പോ എല്ലാരും കല്യാണത്തിന് വരണം. അതെ, ഇടിമണിക്കലിലാണ് കല്യാണം. ക്ലിയർ ആയില്ലേ? ഓഗസ്റ്റ് 2 മുതൽ ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ് എറണാകുളം MG റോഡിലും എത്തുന്നു.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: എറണാകുളം എം ജി റോഡിൽ ഓഗസ്റ്റ് 2 നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിലെ ഉദ്ഘാടന ദിവസത്തെ സ്വർണവില ജൂലൈ 31 മുൻപ് പ്രവചിക്കൂ. ശരിയായി പ്രവചിക്കുന്ന 10 പേർക്ക് സ്വർണ നാണയം സമ്മാനം. പ്രവചനങ്ങൾ ഫിൽ ചെയ്യാനായി ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഇൻസ്റ്റാ പേജ് വിസിറ്റ് ചെയ്യൂട്ടോ.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: എറണാകുളം എം ജി റോഡിൽ ഓഗസ്റ്റ് 2 നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ഇടിമണിക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലെ ഉദ്ഘാടന ദിവസത്തെ സ്വർണവില ജൂലൈ 31 മുൻപ് പ്രവചിക്കൂ. ശരിയായി പ്രവചിക്കുന്ന 10 പേർക്ക് സ്വർണ നാണയം സമ്മാനം. പ്രവചനങ്ങൾ ഫിൽ ചെയ്യാനായി ഇടിമണിക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഇൻസ്റ്റ പേജ് വിസിറ്റ് ചെയ്യൂട്ടോ.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: അപ്പോ എല്ലാരും കല്യാണത്തിന് വരണം. അതെ, ഇടിമണിക്കലിലാണ് കല്യാണം. ക്ലിയർ ആയില്ലേ? ഓഗസ്റ്റ് 2 മുതൽ ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ് എറണാകുളം MG റോഡിലും എത്തുന്നു.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

എറണാകുളം എം ജി റോഡിൽ ഓഗസ്റ്റ് 2 നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിലെ ഉദ്ഘാടന ദിവസത്തെ സ്വർണവില ജൂലൈ 31 മുൻപ് പ്രവചിക്കൂ. ശരിയായി പ്രവചിക്കുന്ന 10 പേർക്ക് സ്വർണ നാണയം സമ്മാനം. പ്രവചനങ്ങൾ ഫില്ല് ചെയ്യാനായി ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഇൻസ്റ്റാ പേജ് വിസിറ്റ് ചെയ്യൂ.

0: My Radio 90FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
1: വൈകുണ്ഠപുരം ശിവക്ഷേത്രത്തിൽ ഉത്സവത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് നടക്കുന്ന കരിമരുന്ന് പ്രയോഗം ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ആരംഭിക്കുന്നതാണ്. ക്ഷേത്രത്തിന്റെ കിഴക്കു ഭാഗത്തുള്ളവർ കിഴക്കു ഭാഗത്തും വടക്കു ഭാഗത്തുള്ളവർ വടക്കു ഭാഗത്തും വഴക്കുണ്ടാക്കാതെ നിൽക്കുന്നത് വളരെ വളരെ നന്നായിരിക്കും. ക്ഷേത്ര പരിസരത്ത് അമ്മ പെങ്ങന്മാരെ തുറച്ചു നോക്കുന്നതും അടിയുണ്ടാക്കുന്നതും തുപ്പുന്നതും തുമ്മുന്നതും ശിക്ഷാർഹമാണ്. ഈശ്വര

0: അപ്പോ എല്ലാരും കല്യാണത്തിന് വരണം. അതെ, ഇടിമണിക്കലിലാണ് കല്യാണം. ക്ലിയർ ആയില്ലേ? ഓഗസ്റ്റ് 2 മുതൽ ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ് എറണാകുളം MG റോഡിലും എത്തുന്നു.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: എറണാകുളം എം ജി റോഡിൽ ഓഗസ്റ്റ് 2 നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിലെ ഉദ്ഘാടന ദിവസത്തെ സ്വർണവില ജൂലൈ 31 മുൻപ് പ്രവചിക്കൂ. ശരിയായി പ്രവചിക്കുന്ന 10 പേർക്ക് സ്വർണ നാണയം സമ്മാനം. പ്രവചനങ്ങൾ ഫിൽ ചെയ്യാനായി ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഇൻസ്റ്റ പേജ് വിസിറ്റ് ചെയ്യൂ കേട്ടോ.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

അപ്പോ എല്ലാരും കല്യാണത്തിന് വരണം. അതെ, ഇടിമണിക്കലിലാണ് കല്യാണം. ക്ലിയർ ആയില്ലേ? ഓഗസ്റ്റ് 2 മുതൽ ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ് എറണാകുളം MG റോഡിലും എത്തുന്നു.

0: എറണാകുളം എം ജി റോഡിൽ ഓഗസ്റ്റ് 2 നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിലെ ഉദ്ഘാടന ദിവസത്തെ സ്വർണവില ജൂലൈ 31 മുൻപ് പ്രവചിക്കൂ. ശരിയായി പ്രവചിക്കുന്ന 10 പേർക്ക് സ്വർണ നാണയം സമ്മാനം. പ്രവചനങ്ങൾ ഫിൽ ചെയ്യാനായി ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഇൻസ്റ്റാ പേജ് വിസിറ്റ് ചെയ്യൂട്ടോ.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: അപ്പോ എല്ലാരും കല്യാണത്തിന് വരണം. അതെ, ഇടിമണിക്കലിലാണ് കല്യാണം. ക്ലിയർ ആയില്ലേ? ഓഗസ്റ്റ് 2 മുതൽ ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ് എറണാകുളം MG റോഡിലും എത്തുന്നു.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

എറണാകുളം എം ജി റോഡിൽ ഓഗസ്റ്റ് 2 നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിലെ ഉദ്ഘാടന ദിവസത്തെ സ്വർണവില ജൂലൈ 31 മുൻപ് പ്രവചിക്കൂ. ശരിയായി പ്രവചിക്കുന്ന 10 പേർക്ക് സ്വർണ നാണയം സമ്മാനം. പ്രവചനങ്ങൾ ഫില്ല് ചെയ്യാനായി ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഇൻസ്റ്റാ പേജ് വിസിറ്റ് ചെയ്യൂട്ടോ. My

അപ്പൊ എല്ലാരും കല്യാണത്തിന് വരണം. അതെ, ഇടിമണിക്കലിലാണ് കല്യാണം. ക്ലിയർ ആയില്ലേ? ഓഗസ്റ്റ് 2 മുതൽ ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ് എറണാകുളം MG റോഡിലും എത്തുന്നു.

மை ரேடியோ 90 FM கேட்டறிஞர் கூட்டுக்கூடா.

എറണാകുളം എം ജി റോഡിൽ ഓഗസ്റ്റ് 2 നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിലെ ഉദ്ഘാടന ദിവസത്തെ സ്വർണവില ജൂലൈ 31 മുൻപ് പ്രവചിക്കൂ. ശരിയായി പ്രവചിക്കുന്ന 10 പേർക്ക് സ്വർണ്ണ നാണയം സമ്മാനം. പ്രവചനങ്ങൾ ഫില്ല് ചെയ്യാനായി ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഇൻസ്റ്റ പേജ് വിസിറ്റ് ചെയ്യൂ.

അപ്പോ എല്ലാരും കല്യാണത്തിന് വരണം. അതെ, ഇടിമണിക്കലിലാണ് കല്യാണം. ക്ലിയർ ആയില്ലേ? ഓഗസ്റ്റ് 2 മുതൽ ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ് എറണാകുളം MG റോഡിലും എത്തുന്നു.

എറണാകുളം എം ജി റോഡിൽ ഓഗസ്റ്റ് 2 നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിലെ ഉദ്ഘാടന ദിവസത്തെ സ്വർണവില ജൂലൈ 31 മുൻപ് പ്രവചിക്കൂ. ശരിയായി പ്രവചിക്കുന്ന 10 പേർക്ക് സ്വർണ നാണയം സമ്മാനം. പ്രവചനങ്ങൾ ഫില്ല് ചെയ്യാനായി ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഇൻസ്റ്റാ പേജ് വിസിറ്റ് ചെയ്യൂട്ടോ.

0: അപ്പോ എല്ലാരും കല്യാണത്തിന് വരണം. അതെ, ഇടിമണിക്കലിലാണ് കല്യാണം. ക്ലിയർ ആയില്ലേ? ഓഗസ്റ്റ് 2 മുതൽ ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ് എറണാകുളം MG റോഡിലും എത്തുന്നു.
1: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.